സദാബഹാര ഗണചകരവും ഇന്നത്തെ സ്തുമേഖല ഗീത ഗീതാദത്ത് ഹൻസ ആവാസ് ഗൃഹസ്ഥി ഹ്യ ഫിലിമത്തിലെ ഗീത് രവി ആണി സംഗീതബദ്ധ കല്യാൺ ഷക്കീൽ ആണി ബരല്ലേ ഐക്കുയാ ഫുള്ളിക്കണ ലതാ മങ്കേഷ്കർ ആണി മുഹമ്മദ് റഫി ഹൻസ ആവാസ്.